0: థియేటర్ టాప్ స్టోరీ
1: വരലാത്മാവാദി വെറുതിക്കാൻ്റെ ആയതനയാക്. ശ്രീലങ്കാ വരലാത്മാവാദി വെറുതിക്കാൻ്റെ ആയതനെ പിഹിട്ടുവീമട്ട അദാല പനത് കെട്ടും പത്ത് രജ്യ വിസിം പ്രകാശയുടെ പത് കര തിബനവ. ഗസറ്റ് പത്രേ മകൻ നികുത് കര ഏതി പനത് കെട്ടും പത്തിട്ട് അണുവ് വരലാത്മാവാദി വെറുതിക്കാൻ്റെ ആയതനെ സ്ഥാപിത മണ്ഡലയാക് ലെസ് സ്ഥാപിത കിരീമിട്ട് നിയമിതായ്. മിരട്ട മാധ്യശേഷ്ട്രേ നിയലീ സിറ്റിന് വെറുതിക്കാൻ സദാ ഇഹല പ്രവിധീൻ ഹതുർമാധ്യമ സഹ പവത്വാഗനയാവ് നവ ആയതനെ പിഹിട്ടുവീമേ അറിവുണ്ണായ്. അമേരിക്കാനു ജനാധിപതി ഡൊണാൾഡ് ട്രംപ്ഗേ തീരണ ഹേത്വീൻ യൂറോപ്യ ആസിയ പസഫിക് കലാപേ രട്ടവർ രസക്കിട്ട് യുദ്ധവേദ വെടിവീമ ദരാഗത്ത് നൊയക്കി ബവ് ഏകാപത് പ്രകാശയ്ക്ക് നിവേദന കരത്തിവനവ. നവസീലാന്തേട്ട് സമുദ്ര ഹെലികോപ്റ്റർ യാന വികിനീമിട്ട് അമേരിക്കാവ് തീരണേക്കരു ലബുവ ഏ ഡോളർ ബില്യൻ എക്കായ് ദശമ പഹക്ക മുതലക്കട്ടായ്. നവസീലാന്ത അക്രാമാത്തെ ക്രിസ്റ്റോഫോ ലക്സൻ പേസുവേ നവസീലാന്തി ആരാക്ഷകവിയെ ദമ്ദ് അടുക്കിരീമിട്ട് തീരണേക്കരത്തി ബവായ്.
0: අනුග්‍රහය සැමට අතදුන් ගමනට ජවයදුන් රටට පණදුන් තිස් වසරක විශිෂ්ටත්වයේ අභිමානය People's Leasing විශ්වාසයේ ප්‍රමුඛයා. අනුවටයි දශම දෙකෙන් අනුවටයි දශම හතරෙන් සියත දෙව

ഇതിമെന്നോന സത്തു കതിർ വലിയ വിതറായി എനിസ മകേ തെങ്ങിട്ട ഇല്ലനേക്ക അമതക്കറണ്ണ ഒയാ വെണുമെൻ വെണ്ണുന ഹേത്തക്ക നതറ വെണ്ണ മങ്ങുവെങ്ങ.